ചിമിടത്ത് കൊരബോരു മഞ്ചി ബുദ്ധുലു ജ്ഞാനംബു മഞ്ചി നടത്ത് ഇന്ത കന്നനും വേരെത്തി എരുക പരത്തു സാധു സദ്ഗുണഗണ്യുലൂ